ആകാശവാണി വരങ്കൽ കേന്ദ്രം. ചിത്രസീമ സപ്തസ്വരാല രാഗമാലിക ചിത്രസീമ കാര്യക്രമാനിക്ക് శ్రోతలందరికీ స్వాగతం పలుకుతోంది మీ రేడియోనే ఇస్తాం.